ആകാശവാണി ഉദകമണ്ഡലം ഊട്ടി എഫ് എം 101.8 നേരം 4 മണി. എതിരും പുതിരും ഇന്ന് നികഴ്ചിയിൽ എനിക്ക് 1 നിമിഷം തമിഴ് പേസുങ്ക. 1 നിമിഷത്തില് സൂപ്പർ തമിഴ് പേസ പോറീങ്க. നിങ്ങൾ കോൾ പണ എങ്ങളുടെ നമ്പർ 9344901018, 9342901018, 8300191018, 2966781 0423 அப்படின்ற இணைப்பு என்ன எடுத்துக்கொள்ளுங்கள். இதன் மூலமாக நீங்கள் வந்து தமிழ் பேச போகிறீங்க, எங்களை கான்டாக்ட் பண்ணுங்கள்.